ഭാനത്തുമാൻ ആരുവാനത്തുമാൻ വമ്പത്താന ഭാനത്തുമാൻ ജമത്തകയർ വാനത്തുമാൻ ബുഖാർത്തലിമാർ.